0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14-ാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. സമാധാനത്തിനായി ജപമാലയർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കുട്ടികളോടൊപ്പം ചേർന്ന് യുദ്ധമെന്ന വിപത്ത് അവസാനിപ്പിക്കാനും ലോകത്തിന് സമാധാനമുണ്ടാകുവാനായി പ്രാർത്ഥിക്കാനും ആഹ്വാനവുമായി ലിയോ 14-ാമൻ പാപ്പ ഒക്ടോബർ 5 ഞായറാഴ്ച വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിലാണ് ക്ലേശിക്കുന്ന സഭകൾക്കുള്ള സഹായം എന്ന ഫൗണ്ടേഷന്റെ പിന്തുണയോടെ ഒക്ടോബർ 1 മുതൽ 7 വരെ തീയതികളിൽ 1,000,000 കുട്ടികൾ ജപമാല ചൊല്ലുന്നു എന്ന പേരിൽ നടക്കുന്ന പ്രാർത്ഥനായജ്ഞത്തെ പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് സമാധാനത്തിനായി പ്രാർത്ഥിക്കാനുള്ള തന്റെ ആഹ്വാനം പരിശുദ്ധ പിതാവ് പുതുക്കിയത്. അസീസിയിൽ വിശുദ്ധ ഫ്രാൻസിസിന്റെ മരണത്തിന്റെ 800-ാം വാർഷികവുമായി ബന്ധപ്പെട്ടു നടക്കുന്ന നിരവധിയായ പരിപാടികളിൽ സന്തോഷം പ്രകടിപ്പിച്ച പാപ്പ സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉദ്ബോധനങ്ങൾ മുന്നോട്ടുവച്ച വിശുദ്ധന്റെ സന്ദേശം പരത്തുന്ന അസീസിയിലെയും ഫൊളീഞ്ഞോയിലെയും അമച്ചോർ റേഡിയോ പ്രവർത്തകരെ പ്രത്യേകം അനുസ്മരിച്ചു. ഫ്രാൻസിലേക്കും യുനെസ്കോയിലേക്കുമുള്ള തന്റെ അപ്പസ്തോലിക സന്ദർശനത്തിന്റെ അവസരത്തിൽ ലൂർദിൽ വച്ച് യുദ്ധങ്ങൾ അവസാനിക്കാനും സമാധാനം സ്ഥാപിക്കപ്പെടാനും വേണ്ടിയുള്ള നിയോഗങ്ങൾ മുന്നിൽ വച്ച് ഒക്ടോബർ മാസത്തിൽ പ്രത്യേകമായ വിധത്തിൽ ജപമാല പ്രാർത്ഥന ചൊല്ലാൻ താൻ ആവശ്യപ്പെട്ടത് പരിശുദ്ധ പിതാവ് അനുസ്മരിച്ചു. കൊറിയയിലെ കത്തോലിക്ക സഭയുടെ ബുദ്ധിമുട്ടേറിയ ചരിത്രം അനുസ്മരിച്ചും പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പുതുതലമുറകളിലേക്കു പകരാൻ ആഹ്വാനം ചെയ്തും ലിയോ 14-ാമൻ പാപ്പ. കൊറിയയിൽ നിന്നുള്ളവരും റോമിൽ താമസിക്കുന്നവരുമായ വൈദികർക്കും സമർപ്പിതർക്കും ഒക്ടോബർ 5 തിങ്കളാഴ്ച വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചു സംസാരിക്കവെയാണ് സുദീർഘമായ കൊറിയൻ സഭയുടെ ചരിത്രവഴികൾ പരിശുദ്ധ പിതാവ് അനുസ്മരിച്ചത്. സമർപ്പിതർ അനുരഞ്ജനത്തിന്റെ ശില്പികളാകണമെന്ന് പാപ്പ ആവശ്യപ്പെട്ടു. കൊറിയയിലെ സഭയ്ക്ക് അടിത്തറയായി മാറിയ രക്തസാക്ഷി പാരമ്പര്യം സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശം പരത്തുന്നതിന് സഹായിക്കട്ടെയെന്ന് പാപ്പ ആശംസിച്ചു. 2027-ൽ സിയൂളിൽ നടക്കുന്ന ആഗോള യുവജന സംഗമത്തെക്കുറിച്ച് പ്രതിപാദിച്ച പാപ്പ അതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവരെ പ്രത്യേകം അനുസ്മരിക്കുകയും ഈയൊരു സംരംഭത്തിനായി സന്തോഷത്തോടും ഊർജ്ജസ്വലതയോടും കൂടി തയ്യാറാകാൻ ഏവരെയും ക്ഷണിക്കുകയും ചെയ്തു. ശുശ്രൂഷിക്കാനും സംരക്ഷിക്കാനും പരിപാലിക്കാനും വത്തിക്കാൻ ജെൻഡാർമറി അംഗങ്ങൾക്കുള്ള ഉത്തരവാദിത്വം ഓർമ്മിപ്പിച്ചും അത് വിശ്വസ്തതയോടും വിവേകത്തോടും ഉത്തരവാദിത്വബോധത്തോടും കൂടി മുന്നോട്ടു കൊണ്ടുപോകാൻ ആഹ്വാനം ചെയ്തും ലിയോ 14-ാമൻ പാപ്പ. ഒക്ടോബർ 3 ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് വത്തിക്കാൻ ഉദ്യാനത്തിലെ ലൂർദ് മാതാവിന്റെ ഗ്രോട്ടോയിൽ ജെൻഡാർമറി സേനയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുനാളിന്റെ പശ്ചാത്തലത്തിൽ വിശുദ്ധ ബലിയർപ്പിച്ച അവസരത്തിലാണ് ഇത്തരമൊരു ആഹ്വാനം വത്തിക്കാനിലെ സായുധ സേനാംഗങ്ങൾക്ക് പാപ്പ നൽകിയത്. വത്തിക്കാൻ ജെൻഡാർമറി സേനയിൽ പുതുതായി ചേർന്ന് സത്യപ്രതിജ്ഞ ചെയ്ത 15 അംഗങ്ങളുൾപ്പെടെയുള്ളവരെ അഭിസംബോധന ചെയ്ത പാപ്പ കെട്ടിടങ്ങളും പ്രവേശന കവാടങ്ങളും സംരക്ഷിക്കുന്നതിനപ്പുറം ഇവിടെയുള്ള മനുഷ്യരെ സംരക്ഷിക്കാനുള്ള ചുമതലയാണ് നിങ്ങൾക്കുള്ളതെന്ന് സേനാംഗങ്ങളെ ഓർമ്മിപ്പിച്ചു. സുവിശേഷത്തിന്റെ സന്ദേശം പകരുന്ന വെളിച്ചത്തിൽ സംരക്ഷിക്കുന്നതിലും മറ്റുള്ളവരെ ശ്രദ്ധയോടെ ശ്രവിക്കുന്നതിലും അവരെ അനുഗമിക്കുന്നതിലൂടെയുമാണ് അധികാരം പ്രകടമാക്കേണ്ടതെന്ന് പാപ്പ വ്യക്തമാക്കി. വിനയവും സമർപ്പണവും വിവേകവും ഉത്തരവാദിത്വബോധവും നിങ്ങളുടെ സേവനത്തിന്റെ അടിസ്ഥാനമാകണമെന്നും പാപ്പ സേനാംഗങ്ങളോട് പറഞ്ഞു. അക്രമത്തിന്റെയും യുദ്ധത്തിന്റെയും മാർഗം വെടിഞ്ഞ് സമാധാനത്തിനുള്ള പരിശ്രമങ്ങളുമായി മുന്നോട്ടു പോകാൻ വിശ്വാസി സമൂഹത്തെ ക്ഷണിച്ച് കർദിനാൾ മത്തയോ മരിയ സൂപ്പി. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മരണത്തിന്റെ 8th century പശ്ചാത്തലത്തിൽ October 4 ഞായറാഴ്ച രാവിലെ അസീസിയിൽ മുഖ്യകാർമികത്വം വഹിച്ചുകൊണ്ട് അർപ്പിച്ച ദിവ്യബലി മധ്യേയാണ് ബൊളോഞ്ഞ അതിരൂപതാധ്യക്ഷനും ഇറ്റലിയിലെ മെത്രാൻ സമിതിയുടെ അധ്യക്ഷനുമായ കർദിനാൾ സൂപ്പി ഇത്തരമൊരു ആഹ്വാനം മുന്നോട്ടുവച്ചത്. 8 centuries മുൻപ് വിശുദ്ധ ഫ്രാൻസിസ് മുന്നോട്ടുവച്ച സമാധാനത്തിന്റെ സുവിശേഷ സന്ദേശം നിരന്തരമായ യുദ്ധങ്ങളും അക്രമങ്ങളും നിറഞ്ഞ ഇന്നത്തെ ലോകത്തിനു മുന്നിൽ ഏറെ പ്രസക്തമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14th പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയാണ് അടുത്തത്.

0: വത്തിക്കാനിൽ ഞായറാഴ്ചകളിൽ പതിവുള്ളതുപോലെ 2026 ഒക്ടോബർ 5 തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ത്രികാലജപ പ്രാർത്ഥന നയിക്കുകയും ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. ഏതാണ്ട് 15,000 ആളുകൾ പാപ്പായെ കാണാനും പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും ആശീർവാദം സ്വീകരിക്കാനുമായി വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിനകത്തും പരിസരങ്ങളിലുമായി നിലനിന്നിരുന്നു. ഉച്ചയ്ക്ക് കൃത്യം 12 മണിക്ക് ഇന്ത്യയിൽ വൈകുന്നേരം 3:30 പരിശുദ്ധ പിതാവ് അപ്പസ്തോലിക കൊട്ടാരത്തിന്റെ ജാലകത്തിലെത്തുകയും ഏവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് തന്റെ പ്രഭാഷണം നടത്തുകയും ചെയ്തു. ഈ ഞായറാഴ്ചയിലെ സുവിശേഷ വായനയായിരുന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 33 മുതൽ 43 വരെയുള്ള തിരുവചനങ്ങളിൽ യേശു പറയുന്ന മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരെക്കുറിച്ചുള്ള ഉപമയെ ആധാരമാക്കിയായിരുന്നു പരിശുദ്ധ പിതാവ് പ്രഭാഷണം നടത്തിയത്. ഇറ്റാലിയൻ ഭാഷയിൽ പാപ്പ നടത്തിയ പ്രഭാഷണം ഇപ്രകാരമായിരുന്നു.
1: Cari fratelli e sorelle, buona domenica. La parabola evangelica che viene proclamata nella liturgia di questa domenica parla della vita di Gesù e illumina il senso della sua missione.
0: പ്രിയ സഹോദരി സഹോദരന്മാരെ, ശുഭ ഞായർ. ആരാധനാക്രമമനുസരിച്ച് ഈ ഞായറാഴ്ചയിൽ വായിക്കപ്പെടുന്ന സുവിശേഷത്തിലെ ഉപമ യേശുവിന്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയും അവിടുത്തെ നിയോഗത്തിന്റെ അർത്ഥം വ്യക്തമാക്കുകയും ചെയ്യുന്നു. ലോകത്തിലേക്ക് അയക്കപ്പെട്ട ദൈവപുത്രനാണ് അവിടുന്ന്. എന്നാൽ അവിടുത്തെ ഇരുകൈകളും നീട്ടി സ്വീകരിക്കേണ്ടിയിരുന്നവർ തന്നെയാണ് അവിടുത്തെ നിരസിച്ചത്. രക്ഷ കൊണ്ടുവരാനായി വന്നവന് ശിക്ഷാവിധി ലഭിക്കുന്നു. ജീവൻ നൽകാൻ ആഗ്രഹിക്കുന്നവൻ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. ലോകത്തെയും ജനതകളുടെ ചരിത്രത്തെയും നശിപ്പിക്കുന്ന അനേകം ക്രൂരതകളെക്കുറിച്ച് ഇത് നമ്മെ ചിന്തിപ്പിക്കുമ്പോൾ ക്രിസ്തുവിന്റെ പ്രബോധനം അവന്റെ പിതാവിന്റെ എപ്പോഴും വലുതായ കരുണ വെളിപ്പെടുത്തുന്നു. വാസ്തവത്തിൽ ക്രൂരമായ ആ നിരസനം തന്റെ അനന്തമായ നീതിയിൽ തിന്മയെ വീണ്ടെടുപ്പാക്കി മാറ്റുന്ന ദൈവത്തിന്റെ ഇംഗിതത്തെ തകർക്കുന്നില്ല. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ലുതന്നെ മൂലക്കല്ലായിത്തീർന്നു. കർത്താവു ചെയ്ത അത്ഭുതകരമായ പ്രവൃത്തിയെ പാടിപ്പുകഴ്ത്തുന്ന സങ്കീർത്തനത്തിലെ ഈ വാക്കുകൾ യേശു തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടതുതന്നെ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്ന അടിത്തറയായി മാറുന്നു. സർവശക്തനായ ദൈവം ചരിത്രത്തെ നയിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ എല്ലാ വീഴ്ചകളിലും അവിടുന്ന് നമ്മെ സഹായിക്കുന്നു. ദൈവം ഒരിക്കലും നമ്മുടെ ജീവിതത്തെ ഉപേക്ഷിച്ചു കളയുന്നില്ല. ഉപമയിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രതീകമനുസരിച്ച് നീതിയോടെ പരിപാലിക്കേണ്ട മുന്തിരിത്തോട്ടം സഭയാണ്. നമ്മുടെ തിരഞ്ഞെടുപ്പുകളിലൂടെ നാം അതിനെ പടുത്തുയർത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നു. ഈ അവസരത്തിൽ കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ സമൃദ്ധമായി ഫലം നൽകുന്ന വിധത്തിൽ അധ്വാനിച്ച ഒരു തൊഴിലാളിയെ അനുസ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ 800 വാർഷികമാണിത്. തന്റെ സഭയെ പുനർനിർമ്മിക്കാൻ വിശുദ്ധ ഫ്രാൻസിസിനോട് യേശു തന്നെ ആവശ്യപ്പെടുന്നു. ക്രൂശിതനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഫ്രാൻസിസ് ആദ്യം തന്റെ സ്വന്തം ജീവിതം ക്രിസ്തുവെന്ന അടിത്തറമേൽ പണിതു. പഞ്ചക്ഷതങ്ങളുടെ അത്ഭുതകരമായ അടയാളം നെടുന്നിടത്തോളം അവന്റെ ദാരിദ്ര്യവും ആനന്ദവും സഹനങ്ങളും ഫ്രാൻസിസ് പങ്കുവച്ചു. സഭയുടെ നവീകരണത്തിനായി തീക്ഷ്ണമായ പ്രാർത്ഥനയും എല്ലാവരോടും കരുണയും നിറഞ്ഞ ഫ്രാൻസിസിന്റെ തപസ്സയെ അടിസ്ഥാന വ്യവസ്ഥയായി കണ്ട് അതു പങ്കുവച്ചു ജീവിച്ച ആദ്യ സന്യസ്ഥ സഹോദരന്മാർക്ക് ആ ജീവിതം മാതൃകയായിരുന്നു. കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തിന്റെ ശക്തിയാൽ വിശുദ്ധ ഫ്രാൻസിസ് സഭയെ പുനർനിർമ്മിച്ചു. സഹോദരസ്നേഹത്തിന്റെ സാക്ഷ്യത്തിലൂടെ ഭിന്നതയുടെ വിള്ളലുകൾ സുഖപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫ്രാൻസിസിന്റെ കാര്യസം 8 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്നും ഫലം നൽകുന്നു. വലുതും സജീവവുമായ ഫ്രാൻസിസ്കൻ സമൂഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആത്മീയ പൈതൃകം ദൈവജനത്തിൽ പരത്തുന്ന അനേകം ദാനങ്ങളും ഇതിന് സാക്ഷ്യം വഹിക്കുന്നു. ഫ്രാൻസിസ്കൻ ജൂബിലി വർഷം ആഘോഷിക്കുന്ന നമുക്ക് അതുകൊണ്ടുതന്നെ സമാധാനമെന്ന ദാനം സ്ഥിരോത്സാഹത്തോടെ അപേക്ഷിക്കുകയും ജനങ്ങൾക്കിടയിൽ ഐക്യം കെട്ടിപ്പടുക്കാനായി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യാം. നമ്മുടെ ഈ പരിശ്രമത്തിൽ നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥ്യം എപ്പോഴും നമ്മെ അനുഗമിക്കട്ടെ. പരിശുദ്ധ ജപമാലയുടെ കന്യകയോടുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനായി പോംപയിലെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്ന വിശ്വാസികളോടൊപ്പം ആത്മീയമായി ഐക്യപ്പെട്ടുകൊണ്ട് നമുക്ക് ഇപ്പോൾ അവളോട് പ്രാർത്ഥിക്കാം.
1: Alla quale ora ci rivolgiamo, spiritualmente uniti ai fedeli radunati presso il santuario di Pompei per elevare la supplica alla Vergine del Santo Rosario.
0: തന്റെ പ്രഭാഷണത്തിനു ശേഷം പാപ്പ ലത്തീൻ ഭാഷയിൽ ത്രികാലജപ പ്രാർത്ഥന നയിക്കുകയും പ്രാർത്ഥനയുടെ അവസാനം ഏവർക്കും ആശീർവാദം നൽകുകയും ചെയ്തു.
1: Angelus Domini nunciavit Mariae. Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen.
1: Ecce ancilla Domini.
2: Fiat mi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est,
2: et habitavit in nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genetrix,
2: lumine fecerunt promissionibus Christi.
1: Oremus. Gratiam tuam quesimus Domine, mentibus nostris infunde, ut qui angelo nunciante, Christi, filii tui incarnationem coniovimus per passionem eius et crucem ad resurrectionis gloriam perducamur per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sic erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sic erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sic erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Pro fidelibus defunctis, requiem aeternam dona eis Domine,
2: et lux perpetua lucia teis,
1: requiescant in pace.
2: Amen.
1: Dominus vobiscum,
2: et cum spiritu tuo,
1: sed nomen Domini benedictum,
2: et hoc nunc et usque in saeculum,
1: adiutorium nostrum in nomine Domini,
2: feci caelum et terram.
1: Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
2: Amen. Amen.
0: ആശീർവാദത്തിനു ശേഷം തനിക്ക് മുന്നിലുണ്ടായിരുന്ന വിവിധ ഭാഷക്കാരും രാജ്യക്കാരുമായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ ഏവർക്കും ഒരു നല്ല ഞായർ ആശംസിച്ചുകൊണ്ടാണ് ജാലകത്തിങ്കൽ നിന്നും പിൻവാങ്ങിയത്. ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ പതിനാലാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. പ്രിൻസ് മാത്യു രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം നിത്യ മാമ്മൻ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14-ാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. സമാധാനത്തിനായി ജപമാലയർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കുട്ടികളോടൊപ്പം ചേർന്ന് യുദ്ധമെന്ന വിപത്ത് അവസാനിപ്പിക്കാനും ലോകത്തിന് സമാധാനമുണ്ടാകുവാനായി പ്രാർത്ഥിക്കാനും ആഹ്വാനവുമായി ലിയോ 14-ാമൻ പാപ്പ ഒക്ടോബർ 5 ഞായറാഴ്ച വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിലാണ് ക്ലേശിക്കുന്ന സഭകൾക്കുള്ള സഹായം എന്ന ഫൗണ്ടേഷന്റെ പിന്തുണയോടെ ഒക്ടോബർ 1 മുതൽ 7 വരെ തീയതികളിൽ 1,000,000 കുട്ടികൾ ജപമാല ചൊല്ലുന്നു എന്ന പേരിൽ നടക്കുന്ന പ്രാർത്ഥനായജ്ഞത്തെ പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് സമാധാനത്തിനായി പ്രാർത്ഥിക്കാനുള്ള തന്റെ ആഹ്വാനം പരിശുദ്ധ പിതാവ് പുതുക്കിയത്. അസീസിയിൽ വിശുദ്ധ ഫ്രാൻസിസിന്റെ മരണത്തിന്റെ 800-ാം വാർഷികവുമായി ബന്ധപ്പെട്ടു നടക്കുന്ന നിരവധിയായ പരിപാടികളിൽ സന്തോഷം പ്രകടിപ്പിച്ച പാപ്പ സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉദ്ബോധനങ്ങൾ മുന്നോട്ടുവച്ച വിശുദ്ധന്റെ സന്ദേശം പരത്തുന്ന അസീസിയിലെയും ഫൊളീഞ്ഞോയിലെയും അമച്വർ റേഡിയോ പ്രവർത്തകരെ പ്രത്യേകം അനുസ്മരിച്ചു. ഫ്രാൻസിലേക്കും യുനെസ്കോയിലേക്കുമുള്ള തന്റെ അപ്പസ്തോലിക സന്ദർശനത്തിന്റെ അവസരത്തിൽ ലൂർദിൽ വച്ച് യുദ്ധങ്ങൾ അവസാനിക്കാനും സമാധാനം സ്ഥാപിക്കപ്പെടാനും വേണ്ടിയുള്ള നിയോഗങ്ങൾ മുന്നിൽ വച്ച് ഒക്ടോബർ മാസത്തിൽ പ്രത്യേകമായ വിധത്തിൽ ജപമാല പ്രാർത്ഥന ചൊല്ലാൻ താൻ ആവശ്യപ്പെട്ടത് പരിശുദ്ധ പിതാവ് അനുസ്മരിച്ചു. കൊറിയയിലെ കത്തോലിക്ക സഭയുടെ ബുദ്ധിമുട്ടേറിയ ചരിത്രം അനുസ്മരിച്ചും പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പുതുതലമുറകളിലേക്കു പകരാൻ ആഹ്വാനം ചെയ്തും ലിയോ 14-ാമൻ പാപ്പ. കൊറിയയിൽ നിന്നുള്ളവരും റോമിൽ താമസിക്കുന്നവരുമായ വൈദികർക്കും സമർപ്പിതർക്കും ഒക്ടോബർ 5 തിങ്കളാഴ്ച വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചു സംസാരിക്കവെയാണ് സുദീർഘമായ കൊറിയൻ സഭയുടെ ചരിത്രവഴികൾ പരിശുദ്ധ പിതാവ് അനുസ്മരിച്ചത്. സമർപ്പിതർ അനുരഞ്ജനത്തിന്റെ ശില്പികളാകണമെന്ന് പാപ്പ ആവശ്യപ്പെട്ടു. കൊറിയയിലെ സഭയ്ക്ക് അടിത്തറയായി മാറിയ രക്തസാക്ഷി പാരമ്പര്യം സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശം പരത്തുന്നതിന് സഹായിക്കട്ടെയെന്ന് പാപ്പ ആശംസിച്ചു. 2027 സിയൂളിൽ നടക്കുന്ന ആഗോള യുവജന സംഗമത്തെക്കുറിച്ച് പ്രതിപാദിച്ച പാപ്പ അതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവരെ പ്രത്യേകം അനുസ്മരിക്കുകയും ഈയൊരു സംരംഭത്തിനായി സന്തോഷത്തോടും ഊർജ്ജസ്വലതയോടും കൂടി തയ്യാറാകാൻ ഏവരെയും ക്ഷണിക്കുകയും ചെയ്തു. ശുശ്രൂഷിക്കാനും സംരക്ഷിക്കാനും പരിപാലിക്കാനും വത്തിക്കാൻ ജെൻഡാർമറി അംഗങ്ങൾക്കുള്ള ഉത്തരവാദിത്വം ഓർമ്മിപ്പിച്ചും അത് വിശ്വസ്തതയോടും വിവേകത്തോടും ഉത്തരവാദിത്വബോധത്തോടും കൂടി മുന്നോട്ടു കൊണ്ടുപോകാൻ ആഹ്വാനം ചെയ്തും ലിയോ 14-ാമൻ പാപ്പ. ഒക്ടോബർ 3 ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് വത്തിക്കാൻ ഉദ്യാനത്തിലെ ലൂർദ് മാതാവിന്റെ ഗ്രോട്ടോയിൽ ജെൻഡാർമറി സേനയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുനാളിന്റെ പശ്ചാത്തലത്തിൽ വിശുദ്ധ ബലിയർപ്പിച്ച അവസരത്തിലാണ് ഇത്തരമൊരു ആഹ്വാനം വത്തിക്കാനിലെ സായുധ സേനാംഗങ്ങൾക്ക് പാപ്പ നൽകിയത്. വത്തിക്കാൻ ജെൻഡാർമറി സേനയിൽ പുതുതായി ചേർന്ന് സത്യപ്രതിജ്ഞ ചെയ്ത 15 അംഗങ്ങളുൾപ്പെടെയുള്ളവരെ അഭിസംബോധന ചെയ്ത പാപ്പ കെട്ടിടങ്ങളും പ്രവേശന കവാടങ്ങളും സംരക്ഷിക്കുന്നതിനപ്പുറം ഇവിടെയുള്ള മനുഷ്യരെ സംരക്ഷിക്കാനുള്ള ചുമതലയാണ് നിങ്ങൾക്കുള്ളതെന്ന് സേനാംഗങ്ങളെ ഓർമ്മിപ്പിച്ചു. സുവിശേഷത്തിന്റെ സന്ദേശം പകരുന്ന വെളിച്ചത്തിൽ സംരക്ഷിക്കുന്നതിലും മറ്റുള്ളവരെ ശ്രദ്ധയോടെ ശ്രവിക്കുന്നതിലും അവരെ അനുഗമിക്കുന്നതിലൂടെയുമാണ് അധികാരം പ്രകടമാക്കേണ്ടതെന്ന് പാപ്പ വ്യക്തമാക്കി. വിനയവും സമർപ്പണവും വിവേകവും ഉത്തരവാദിത്വബോധവും നിങ്ങളുടെ സേവനത്തിന്റെ അടിസ്ഥാനമാകണമെന്നും പാപ്പ സേനാംഗങ്ങളോട് പറഞ്ഞു. അക്രമത്തിന്റെയും യുദ്ധത്തിന്റെയും മാർഗം വെടിഞ്ഞ് സമാധാനത്തിനുള്ള പരിശ്രമങ്ങളുമായി മുന്നോട്ടു പോകാൻ വിശ്വാസി സമൂഹത്തെ ക്ഷണിച്ച് കർദിനാൾ മത്തയോ മരിയ സൂപ്പി. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മരണത്തിന്റെ 8th century പശ്ചാത്തലത്തിൽ October 4 ഞായറാഴ്ച രാവിലെ അസീസിയിൽ മുഖ്യകാർമികത്വം വഹിച്ചുകൊണ്ട് അർപ്പിച്ച ദിവ്യബലിമധ്യയാണ് ബൊളോഞ്ഞ അതിരൂപതാധ്യക്ഷനും ഇറ്റലിയിലെ മെത്രാൻ സമിതിയുടെ അധ്യക്ഷനുമായ കർദിനാൾ സൂപ്പി ഇത്തരമൊരു ആഹ്വാനം മുന്നോട്ടുവച്ചത്. 8 centuries മുൻപ് വിശുദ്ധ ഫ്രാൻസിസ് മുന്നോട്ടുവച്ച സമാധാനത്തിന്റെ സുവിശേഷ സന്ദേശം നിരന്തരമായ യുദ്ധങ്ങളും അക്രമങ്ങളും നിറഞ്ഞ ഇന്നത്തെ ലോകത്തിനു മുന്നിൽ ഏറെ പ്രസക്തമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14 പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയാണ് അടുത്തത്.

0: വത്തിക്കാനിൽ ഞായറാഴ്ചകളിൽ പതിവുള്ളതുപോലെ 2026 ഒക്ടോബർ 5 ഞായറാഴ്ച ഉച്ചയ്ക്ക് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ത്രികാല ജപ പ്രാർത്ഥന നയിക്കുകയും ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. ഏതാണ്ട് 15,000 ആളുകൾ പാപ്പായെ കാണാനും പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും ആശീർവാദം സ്വീകരിക്കാനുമായി വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിനകത്തും പരിസരങ്ങളിലുമായി നിലനിന്നിരുന്നു. ഉച്ചയ്ക്ക് 12:00 ഇന്ത്യയിൽ വൈകുന്നേരം 3:30 പരിശുദ്ധ പിതാവ് അപ്പസ്തോലിക കൊട്ടാരത്തിന്റെ ജാലകത്തിലെത്തുകയും ഏവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് തന്റെ പ്രഭാഷണം നടത്തുകയും ചെയ്തു. ഈ ഞായറാഴ്ചയിലെ സുവിശേഷ വായനയായിരുന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21:33-43 തിരുവചനങ്ങളിൽ യേശു പറയുന്ന മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരെക്കുറിച്ചുള്ള ഉപമയെ ആധാരമാക്കിയായിരുന്നു പരിശുദ്ധ പിതാവ് പ്രഭാഷണം നടത്തിയത്. ഇറ്റാലിയൻ ഭാഷയിൽ പാപ്പ നടത്തിയ പ്രഭാഷണം ഇപ്രകാരമായിരുന്നു.
1: Cari fratelli e sorelle, buona domenica. La parabola evangelica che viene proclamata nella liturgia di questa domenica parla della vita di Gesù e illumina il senso della sua missione.
0: പ്രിയ സഹോദരി സഹോദരന്മാരെ, ശുഭഞായർ. ആരാധനാക്രമമനുസരിച്ച് ഈ ഞായറാഴ്ചയിൽ വായിക്കപ്പെടുന്ന സുവിശേഷത്തിലെ ഉപമ യേശുവിന്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയും അവിടുത്തെ നിയോഗത്തിന്റെ അർത്ഥം വ്യക്തമാക്കുകയും ചെയ്യുന്നു. ലോകത്തിലേക്ക് അയക്കപ്പെട്ട ദൈവപുത്രനാണ് അവിടുന്ന്. എന്നാൽ അവിടുത്തെ ഇരുകൈകളും നീട്ടി സ്വീകരിക്കേണ്ടിയിരുന്നവർ തന്നെയാണ് അവിടുത്തെ നിരസിച്ചത്. രക്ഷ കൊണ്ടുവരാനായി വന്നവന് ശിക്ഷാവിധി ലഭിക്കുന്നു. ജീവൻ നൽകാൻ ആഗ്രഹിക്കുന്നവൻ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. ലോകത്തെയും ജനതകളുടെ ചരിത്രത്തെയും നശിപ്പിക്കുന്ന അനേകം ക്രൂരതകളെക്കുറിച്ച് ഇത് നമ്മെ ചിന്തിപ്പിക്കുമ്പോൾ ക്രിസ്തുവിന്റെ പ്രബോധനം അവന്റെ പിതാവിന്റെ എപ്പോഴും വലുതായ കരുണ വെളിപ്പെടുത്തുന്നു. വാസ്തവത്തിൽ ക്രൂരമായ ആ നിരസനം തന്റെ അനന്തമായ നീതിയിൽ തിന്മയെ വീണ്ടെടുപ്പാക്കി മാറ്റുന്ന ദൈവത്തിന്റെ ഇംഗിതത്തെ തകർക്കുന്നില്ല. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ലുതന്നെ മൂലക്കല്ലായി തീർന്നു. കർത്താവു ചെയ്ത അത്ഭുതകരമായ പ്രവൃത്തിയെ പാടിപ്പുകഴ്ത്തുന്ന സങ്കീർത്തനത്തിലെ ഈ വാക്കുകൾ യേശു തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടതുതന്നെ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്ന അടിത്തറയായി മാറുന്നു. സർവശക്തനായ ദൈവം ചരിത്രത്തെ നയിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ എല്ലാ വീഴ്ചകളിലും അവിടുന്ന് നമ്മെ സഹായിക്കുന്നു. ദൈവം ഒരിക്കലും നമ്മുടെ ജീവിതത്തെ ഉപേക്ഷിച്ചു കളയുന്നില്ല. ഉപമയിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രതീകമനുസരിച്ച് നീതിയോടെ പരിപാലിക്കേണ്ട മുന്തിരിത്തോട്ടം സഭയാണ്. നമ്മുടെ തിരഞ്ഞെടുപ്പുകളിലൂടെ നാം അതിനെ പടുത്തുയർത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നു. ഈ അവസരത്തിൽ കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ സമൃദ്ധമായി ഫലം നൽകുന്ന വിധത്തിൽ അധ്വാനിച്ച ഒരു തൊഴിലാളിയെ അനുസ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ 800th തന്റെ സഭയെ പുനർനിർമ്മിക്കാൻ വിശുദ്ധ ഫ്രാൻസിസിനോട് യേശു തന്നെ ആവശ്യപ്പെടുന്നു. ക്രൂശിതനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഫ്രാൻസിസ് ആദ്യം തന്റെ സ്വന്തം ജീവിതം ക്രിസ്തുവെന്ന അടിത്തറമേൽ പണിതു. പഞ്ചക്ഷതങ്ങളുടെ അത്ഭുതകരമായ അടയാളം നെടുന്നിടത്തോളം അവന്റെ ദാരിദ്ര്യവും ആനന്ദവും സഹനങ്ങളും ഫ്രാൻസിസ് പങ്കുവച്ചു. സഭയുടെ നവീകരണത്തിനായി തീക്ഷ്ണമായ പ്രാർത്ഥനയും എല്ലാവരോടും കരുണയും നിറഞ്ഞ ഫ്രാൻസിസിന്റെ തപസ്സിയെ അടിസ്ഥാന വ്യവസ്ഥയായി കണ്ട് അതു പങ്കുവച്ചു ജീവിച്ച ആദ്യ സന്യസ്ത സഹോദരന്മാർക്ക് ആ ജീവിതം മാതൃകയായിരുന്നു. കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തിന്റെ ശക്തിയാൽ വിശുദ്ധ ഫ്രാൻസിസ് സഭയെ പുനർനിർമ്മിച്ചു. സഹോദരസ്നേഹത്തിന്റെ സാക്ഷ്യത്തിലൂടെ ഭിന്നതയുടെ വിള്ളലുകൾ സുഖപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫ്രാൻസിസിന്റെ കാര്യസം 8 ശേഷം ഇന്നും ഫലം നൽകുന്നു. വലുതും സജീവവുമായ ഫ്രാൻസിസ്കൻ സമൂഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആത്മീയ പൈതൃകം ദൈവജനത്തിൽ പരത്തുന്ന അനേകം ദാനങ്ങളും ഇതിന് സാക്ഷ്യം വഹിക്കുന്നു. ഫ്രാൻസിസ്കൻ ജൂബിലി വർഷം ആഘോഷിക്കുന്ന നമുക്ക് അതുകൊണ്ടുതന്നെ സമാധാനമെന്ന ദാനം സ്ഥിരോത്സാഹത്തോടെ അപേക്ഷിക്കുകയും ജനങ്ങൾക്കിടയിൽ ഐക്യം കെട്ടിപ്പടുക്കാനായി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യാം. നമ്മുടെ ഈ പരിശ്രമത്തിൽ നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥ്യം എപ്പോഴും നമ്മെ അനുഗമിക്കട്ടെ. പരിശുദ്ധ ജപമാലയുടെ കന്യകയോടുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനായി പോംപയിലെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്ന വിശ്വാസികളോടൊപ്പം ആത്മീയമായി ഐക്യപ്പെട്ടുകൊണ്ട് നമുക്ക് ഇപ്പോൾ അവളോട് പ്രാർത്ഥിക്കാം.
1: Alla quale ora ci rivolgiamo, spiritualmente uniti ai fedeli radunati presso il santuario di Pompei per elevare la supplica alla Vergine del Santo Rosario.
0: തന്റെ പ്രഭാഷണത്തിനു ശേഷം പാപ്പ ലത്തീൻ ഭാഷയിൽ ത്രികാലജപ പ്രാർത്ഥന നയിക്കുകയും പ്രാർത്ഥനയുടെ അവസാനം ഏവർക്കും ആശീർവാദം നൽകുകയും ചെയ്തു.
1: Angelus Domini nunciavit Mariae. Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ecce ancilla Domini.
2: Fiat mi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est,
2: et habitavit in nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genetrix,
2: lumine fiat promissionibus Christi.
1: Oremus. Gratiam tuam quesimus Domine mentibus nostris infunde, ut qui angelo nunciante Christi filii tui incarnationem coniovimus per passionem eius et crucem ad resurrectionis gloriam perducamur per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sic erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sic erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sic erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Pro fidelibus defunctis, requiem aeternam dona eis Domine,
2: et lux perpetua lucet eis,
1: requiescant in pace.
2: Amen.
1: Dominus vobiscum,
2: et cum spiritu tuo,
1: sed nomen Domini benedictum,
2: et hoc nunc et usque in saeculum,
1: adiutorium nostrum in nomine Domini,
2: qui feci caelum et terram.
1: Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
2: Amen. Amen.
0: ആശീർവാദത്തിനു ശേഷം തനിക്ക് മുന്നിലുണ്ടായിരുന്ന വിവിധ ഭാഷക്കാരും രാജ്യക്കാരുമായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ ഏവർക്കും ഒരു നല്ല ഞായർ ആശംസിച്ചുകൊണ്ടാണ് ജാലകത്തിങ്കൽ നിന്നും പിൻവാങ്ങിയത്. ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ പതിനാലാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. പ്രിൻസ് മാത്യു രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം നിത്യ മാമ്മൻ.

Die Trommeln rufen zu den Waffen. Washingtons

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. വത്തിക്കാൻ സേവനം പാപ്പായോടൊപ്പം ചേർന്ന് സഭാസമൂഹ രൂപീകരണം എന്ന ലക്ഷ്യത്തിനുവേണ്ടിയാണ് പാപ്പ പരിശുദ്ധ സിംഹാസനത്തിന്റെ വിവിധ കാര്യാലയങ്ങളിൽ സേവനം ചെയ്യുന്ന അൽമായ വനിതാ അസോസിയേഷൻ പ്രതിനിധികൾക്ക് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ കൂടിക്കാഴ്ച അനുവദിച്ചു. പാപ്പായുടെ ഇടയ ദൗത്യത്തിൽ പങ്കാളികളാകുന്ന ജീവനക്കാർക്ക് പാപ്പ പ്രത്യേകം നന്ദിയർപ്പിച്ചു. നിർമ്മിത ബുദ്ധിയുൾപ്പെടെയുള്ള പുതിയ സാങ്കേതിക വികസനങ്ങൾ തൊഴിൽ രംഗത്ത് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യ കേന്ദ്രീകൃതത്വവും തൊഴിലിന്റെ അലംഘനീയമായ മഹത്വവും കാത്തുസൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. തൊഴിൽ എന്നത് കേവലം ഒരു ഉപകരണമല്ലെന്നും മറിച്ച് അത് ജീവിതത്തിന് മഹത്വം നൽകുന്നതും വ്യക്തിഗത സമഗ്രതയ്ക്കും സമൂഹത്തിന്റെ പുരോഗതിക്കും കുടുംബങ്ങളുടെ സംരക്ഷണത്തിനും സഹായിക്കുന്ന ഒന്നാണെന്നും കൂട്ടിച്ചേർത്തു. സമൂഹത്തിന്റെ പുരോഗതിക്കും പൊതുനന്മ കെട്ടിപ്പടുക്കുന്നതിനും തങ്ങൾക്കു ലഭിച്ച കഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകത്തെ മെച്ചപ്പെടുത്തുകയും മനോഹരമാക്കുകയും ചെയ്യുവാനുള്ള അവസരമാണ് തൊഴിലെന്നതും പാപ്പ എടുത്തു പറഞ്ഞു. വത്തിക്കാനിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ഒരേ ദൗത്യത്തിൽ പങ്കുചേരുന്ന ഒരു സഭാ കൂട്ടായ്മയാണെന്ന് അടിവരയിട്ട പാപ്പ ജോലിയിലെ വിശ്വസ്തത, അധ്വാനം, പ്രൊഫഷണലിസം എന്നിവയിലൂടെ എല്ലാവരും തുല്യമഹത്വത്തോടെ ഒരേ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചു. മാനവിക സ്നേഹത്തിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സ്നേഹത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് പാപ്പ. ആഴമേറിയതും ആത്മത്യാഗപരവും നിലനിൽക്കുന്നതുമായ സ്നേഹം യാദൃശ്ചികമല്ലെന്നും മറിച്ച് നാം സ്നേഹത്തിനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ അടയാളമാണെന്നും എടുത്തു പറഞ്ഞുകൊണ്ട് യുകാറ്റ് ഫൗണ്ടേഷൻ ഒക്ടോബർ മാസം 6-ാം തീയതി പുറത്തിറക്കുന്ന യുകാറ്റ് ലവ് ഫോർ എവർ എന്ന പുതിയ ഗ്രന്ഥത്തിന് ലിയോ 14-ാമൻ പാപ്പ അവതാരിക രചിച്ചു. അങ്ങിൽ വിശ്രമിക്കുന്നതുവരെ ഞങ്ങളുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമായിരിക്കും എന്ന വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് നാം ദൈവത്തോട് ഐക്യപ്പെടുമ്പോൾ നമ്മുടെ ആത്മാക്കളിലേക്ക് യഥാർത്ഥത്തിൽ പകരുന്ന ദിവ്യ സ്നേഹത്തിനായുള്ള അഭിവാഞ്ജയെയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നതെന്ന് പാപ്പ ചൂണ്ടിക്കാണിച്ചു. മനുഷ്യസ്നേഹത്തിൽ സന്നിഹിതനാകുവാനും അതിനെ രൂപാന്തരപ്പെടുത്തുവാനും ദൈവത്തിന് സാധിക്കുമെന്നും സേവനത്തിലും ആത്മദാനത്തിലും ക്ഷമയിലും സ്നേഹിക്കുവാനുള്ള കഴിവ് ദൈവം നമുക്ക് നൽകുന്നുവെന്നും പാപ്പ എടുത്തു പറഞ്ഞു. മനുഷ്യസ്നേഹത്തിന്റെ എല്ലാ രൂപങ്ങളിലും ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സ്നേഹത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ടെന്ന് അടിവരയിട്ട പാപ്പ അത് വെറും ക്ഷണികമായ ഹ്രസ്വമായി ജ്വലിക്കുന്ന വികാരമല്ലെന്നും മറിച്ച് ആഴത്തിലുള്ള പ്രതിബദ്ധതയും തീരുമാനങ്ങളും ജീവിതയാത്രയിലെ ഉടമ്പടിയുമൊക്കെ ഉറപ്പിക്കുന്ന എന്നേക്കും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെന്നും ചൂണ്ടിക്കാണിച്ചു. ഗാസ ഇടവക വികാരിക്ക് ലിയോ 14-ാമൻ പാപ്പ സന്ദേശമയച്ചു. ഒക്ടോബർ 3-ാം തീയതി ശനിയാഴ്ച പുലർച്ചെ ഗാസയിലെ ആൾത്താമസമുള്ള കെട്ടിടത്തിന് നേരെ നടത്തിയ ബോംബാക്രമണത്തിൽ 5 സാധാരണക്കാർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കുകളേൽക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ടവരിൽ ഗാസയിലെ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട മൈസ ഖാദർ ഇബ്രാഹിം, അബുദാവൂദ്, മകൾ മേരി ഹാഫെസ് മിഷേൽ നജാർ എന്നിവരും ഉൾപ്പെടുന്നു. ഇതേ തുടർന്ന് ലിയോ 14-ാമൻ പാപ്പ ഗസയിലെ ഹോളി ഫാമിലി ഇടവക വികാരിയായ ഫാദർ ഗബ്രിയൽ റൊമനെല്ലിക്ക് വാട്സാപ്പിൽ സന്ദേശമയച്ചു. ഡിജിറ്റൽ ലോകത്ത് കുട്ടികളുടെയും കൌമാരക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കണം പൊന്തിഫിക്കൽ കമ്മീഷൻ. സഭയിലുടനീളം കുട്ടികളുടെ സംരക്ഷണ ഘടനകൾ ശക്തിപ്പെടുത്തുന്നതിനും അതിക്രമങ്ങൾക്ക് ഇരകളാകുന്നവരെ ഉൾക്കൊള്ളുന്നതിനും ഉത്തരവാദിത്വം ഉറപ്പാക്കുന്നതിനുമുള്ള ഭാവി പദ്ധതികൾക്ക് രൂപം നൽകിക്കൊണ്ട് പ്രായപൂർത്തിയാകാത്തവരുടെ സംരക്ഷണത്തിനായുള്ള പൊന്തിഫിക്കൽ കമ്മീഷന്റെ പ്ലീനറി അസംബ്ലി റോമിൽ സമാപിച്ചു. സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 2 വരെ നടന്ന 5 ദിവസത്തെ സമ്മേളനത്തിൽ പ്രാദേശിക സഭകളുടെ സംരക്ഷണ നയങ്ങളെക്കുറിച്ചുള്ള 3-ാം വാർഷിക റിപ്പോർട്ടും 2027 പ്രസിദ്ധീകരിക്കുവാനിരിക്കുന്ന 4-ാം വാർഷിക റിപ്പോർട്ടിനായുള്ള പ്രവർത്തനരേഖയും കമ്മീഷൻ പരിശോധിക്കുകയും അംഗീകാരം നൽകുകയും ചെയ്തു. അതിക്രമങ്ങൾക്ക് ഇരകളായവരുടെ സജീവ പങ്കാളിത്തം ഇത്തരം നയരൂപീകരണങ്ങളിൽ അത്യന്താപേക്ഷിതമാണെന്ന് സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവ വഴി കുട്ടികൾ നേരിടുന്ന ചൂഷണങ്ങളും വെല്ലുവിളികളും തടയുന്നതിന് കമ്മീഷൻ പ്രത്യേക ഊന്നൽ നൽകി. എൽ നീഞ്ഞോ പ്രതിഭാസം ലക്ഷക്കണക്കിന് കുട്ടികളുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കും യുനിസെഫ് സംഘടന. 2026-27 വർഷങ്ങളിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ശക്തമായ എൽ നീഞ്ഞോ പ്രതിഭാസം മൂലം ലോകമെമ്പാടുമുള്ള 100-ലധികം രാജ്യങ്ങളിലെ 34.7 കോടിയിലധികം കുട്ടികൾ രൂക്ഷമായ കാലാവസ്ഥാ വ്യതിയാന ഭീഷണിയിലാണെന്ന് യുനിസെഫ് സംഘടന മുന്നറിയിപ്പ് നൽകി. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: വചനവീഥി.

സുഭാഷിതങ്ങളുടെ പുസ്തകം 30-ാം അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. 31 അധ്യായങ്ങളുള്ള സുഭാഷിതഗ്രന്ഥമെന്ന അതുല്യശേഖരത്തിലെ 30-ാം അധ്യായം മാനുഷികമായ അറിവുകളുടെ പരിമിതികളും ജ്ഞാനവും മനുഷ്യരുമായുള്ള ബന്ധവും ജ്ഞാനം സ്വന്തമാക്കുന്നത് മനുഷ്യനെ എത്രമാത്രം ഉന്നതനാക്കുന്നുവെന്ന ചിന്തയും ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ഈ ഗ്രന്ഥത്തിന്റെ 5-ാം ഭാഗമായി വിശേഷിപ്പിക്കപ്പെടുന്ന മാസായിലെ യാക്കേയുടെ മകനായ ആഗൂറിന്റെ സൂക്തങ്ങൾ ഉൾക്കൊള്ളുന്ന 30-ാം അധ്യായം സോളമന്റെ സുഭാഷിത ചിന്തകളോട് പിന്നീട് ചേർക്കപ്പെട്ടതാകാമെന്ന് കരുതപ്പെടുന്നു. വിശുദ്ധഗ്രന്ഥത്തിലെ ജോബ്, സങ്കീർത്തനങ്ങൾ, സഭാപ്രസംഗകൻ, ഉത്തമഗീതം തുടങ്ങിയ പുസ്തകങ്ങളിലെ ജ്ഞാനസാഹിത്യം ജ്ഞാനവും അറിവും മനുഷ്യനെ എങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നവയാണല്ലോ. ഈയൊരു ചിന്തയോട് ചേർന്നുപോകുന്ന വാക്കുകളാണ് 30-ാം അധ്യായത്തിൽ ആഗൂറും പറഞ്ഞുവയ്ക്കുന്നത്. അജ്ഞാതനായ ആഗൂറും ദൈവികജ്ഞാനവും. മാസായിലെ യാക്കേയുടെ മകനായ ആഗൂർ വിശുദ്ധഗ്രന്ഥത്തിന്റെ മറ്റിടങ്ങളിൽ പരാമർശിക്കപ്പെടാത്ത ഒരു വ്യക്തിയാണ്. വടക്കൻ അറേബ്യൻ പ്രദേശത്തുള്ളതെന്നു കരുതപ്പെടുന്ന മാസ ഒരു സ്ഥലമെന്നതിനൊപ്പം ഒരു പ്രവചനമെന്ന വിധത്തിലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. 30-ാം അധ്യായത്തിന്റെ ആദ്യ 6 വാക്യങ്ങൾ ചേരുന്ന ഭാഗം മനുഷ്യന്റെ അജ്ഞതയും ദൗർബല്യവും ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവും തമ്മിലുള്ള വൈരുദ്ധ്യം പ്രകടമാക്കുന്ന ഒന്നാണ്. താൻ മൂഢനാണെന്നും മനുഷ്യന്റെ ബുദ്ധിശക്തി തനിക്കില്ലെന്നും താൻ ജ്ഞാനം അഭ്യസിച്ചിട്ടില്ലെന്നും പരിശുദ്ധനെക്കുറിച്ചുള്ള അറിവ് തനിക്കില്ലെന്നും പ്രസ്താവിക്കുന്നതിലൂടെ ദൈവം പ്രസാദിച്ചവർക്ക് അവിടുന്ന് ജ്ഞാനം നൽകുന്നുവെന്ന സത്യത്തിന് പരോക്ഷമായി ഊന്നൽ നൽകുകയാണ് ആഗൂർ. ദൈവത്തിന്റെ ശക്തിയും അവനു മുന്നിൽ മനുഷ്യന്റെ നിസാരതയും വ്യക്തമാക്കുന്നവയാണ് 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യരൂപത്തിലുള്ള ഈ ഭാഗത്ത് സ്വർഗത്തിലേക്കു കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും കാറ്റിനെയും സമുദ്രത്തെയും നിയന്ത്രിക്കുന്നതും ഭൂമിയുടെ അതിരുകൾ ഉറപ്പിച്ചതും ദൈവമാണെന്ന് ഏറ്റുപറയുന്ന ആഗൂർ തന്നിൽ അഭയം പ്രാപിക്കുന്നവർക്ക് അവിടുന്ന് കവചമാണെന്ന് പ്രസ്താവിക്കുന്നു. ദൈവത്തിന്റേതല്ലാത്ത വാക്കുകൾ അവന്റേതെന്ന രീതിയിൽ അവതരിപ്പിക്കരുതെന്നും അംഗീകരിക്കരുതെന്നുമുള്ള ഉദ്ബോധനം 6-ാം വാക്യത്തിൽ അവൻ പറഞ്ഞുവയ്ക്കുന്നുണ്ട്. ദൈവത്തിലുള്ള ആശ്രയവും തിന്മയിൽ ജീവിക്കുന്ന മനുഷ്യരും. ഈ അധ്യായത്തിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ആഗൂറിന് ദൈവത്തിലുള്ള ആശ്രയബോധവും മരണം വരെ അവനോടുള്ള സത്യസന്ധതയിലും വിശ്വസ്തതയിലും ജീവിക്കാനുള്ള ആഗ്രഹവും വ്യക്തമാക്കുന്നവയാണ്. അമിതമായ സമ്പത്തും തീവ്രമായ ദാരിദ്ര്യവും മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുകയോ അവനെതിരായ പാപത്തിലേക്കു നയിക്കുകയോ ചെയ്തേക്കാമെന്ന ചിന്ത പങ്കുവയ്ക്കുന്ന ആഗൂർ ആവശ്യമായവ മാത്രം തനിക്കു നൽകണമേയെന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നു. അറിവില്ലാത്ത മനുഷ്യരെയും യുവജനങ്ങളെയും മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും സ്ഥാനത്തു നിന്നുകൊണ്ട് ഉപദേശിക്കുകയും ശരിയായ മാർഗം കാണിച്ചുകൊടുക്കുകയും ചെയ്യുന്ന സുഭാഷിതഗ്രന്ഥത്തിന്റെ തനതു ശൈലിയിൽ നാം ഒഴിവാക്കേണ്ട തെറ്റുകളെക്കുറിച്ച് തുടർന്നുള്ള വാക്യങ്ങളിൽ ആഗൂർ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ഒരുവന്റെ ഭൃത്യനെക്കുറിച്ച്, പാവപ്പെട്ട ഒരു മനുഷ്യനെക്കുറിച്ച് അപവാദം പറയുന്നത് സ്വന്തം ജീവിതത്തിലേക്ക് ശാപം വരുത്തിവെക്കാൻ കാരണമാകുമെന്ന് ഓർമ്മിപ്പിക്കുന്ന അവൻ പിതാവിനെ ശപിക്കുന്ന, മാതാവിന് നന്മ നേരാത്ത, മാലിന്യം കഴുകിക്കളയാതെ നിർദോഷികളെന്ന വിധത്തിൽ ജീവിക്കുന്ന അഹങ്കാരികളും ദരിദ്രരോടും അഗതികളോടും അക്രമം പ്രവർത്തിക്കുന്നവരുമായ മനുഷ്യരിലെ തിന്മയെക്കുറിച്ചു പരാമർശിച്ചുകൊണ്ട് പിതാവിനോടും മാതാവിനോടും അഹന്തയോടെ പെരുമാറുന്നവന്റെ കണ്ണ് മലങ്കാക്കകൾ കൊത്തിപ്പറിക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തന്റെ കുറ്റങ്ങൾക്ക് തെളിവുകളില്ലാത്തതിനാൽ അവയെ നിസ്സാരമെന്ന വിധത്തിൽ കരുതുന്ന വ്യഭിചാരിണിയായ സ്ത്രീയുടെ മനോഭാവത്തെയും ആഗൂർ പരാമർശിക്കുന്നുണ്ട്. സംഖ്യാധിഷ്ഠിതമായ ചൊല്ലുകളിലൂടെയുള്ള ഉദ്ബോധനങ്ങൾ. ഈ അധ്യായത്തിന്റെ 2-ാം പകുതിയിൽ സംഖ്യാധിഷ്ഠിതമായ ചൊല്ലുകളുടെ ഒരു പരമ്പരയാണ് നാം കാണുന്നത്. 2, 3, 3, 4 എന്നിങ്ങനെയുള്ള ഈ കാവ്യസങ്കേതം വിശുദ്ധഗ്രന്ഥത്തിന് പുറത്തും കാണപ്പെടുന്ന ഒന്നാണ്.
ഇതിൽ ഒന്നാമത്തേത് ഒരിക്കലും തൃപ്തിയടയാത്ത മനസ്സുകളെക്കുറിച്ചാണ്. രക്തം കുടിക്കുന്ന കന്നട്ടയെപ്പോലെ തരിക എന്ന് മുറവിളി കൂട്ടുന്നു എന്ന പ്രയോഗത്തോടെ ആഗൂർ നാലു കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. ഇരകളെ വിഴുങ്ങുന്ന പാതാളം, സന്താനങ്ങളെ കൊതിക്കുന്ന വന്ധ്യമായ ഉദരം, വെള്ളം കൊതിക്കുന്ന വരണ്ട ഭൂമി, ഒരിക്കലും മതിവരാത്ത അഗ്നി എന്നിവയാണവ. മാനുഷികമായ ചിന്തയിൽ നിഗൂഢമായ മൂന്നു കാര്യങ്ങളാണ് തുടർന്ന് ആഗൂർ എഴുതുന്നത്. കടുകന്റെയും സർപ്പത്തിന്റെയും കപ്പലിന്റെയും പാതകൾ. ഇവയ്ക്കു പുറമെ തനിക്കു മനസ്സിലാകാത്ത നാലാമതൊരു കാര്യം കന്യകയോടുള്ള യുവാവിന്റെ പെരുമാറ്റവും അവൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇവയ്ക്കൊക്കെ പിന്നിൽ നിഗൂഢമായ ഒരു മാർഗമാണുള്ളത്. സമൂഹത്തിലും ജീവിതത്തിലും അസ്വസ്ഥതയുണർത്തുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ആഗൂർ തുടർന്നു പറയുക. അന്യായമായ രീതിയിലും വേണ്ടത്ര അറിവില്ലാതെയും രാജാവായി ഉയരുന്ന അടിമ, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന സമൃദ്ധമായി വയറു നിറച്ച ഭോഷൻ, സ്നേഹിക്കപ്പെടാത്ത എന്നാൽ പ്രതീക്ഷയ്ക്കു വിരുദ്ധമായി ഭർത്താവിനെ ലഭിക്കുന്ന ഒരു സ്ത്രീ, യജമാനത്തിയുടെ സ്ഥാനം അന്യായമായ രീതിയിൽ അപഹരിച്ച ദാസിയെക്കുറിച്ചുള്ള ചിന്ത തന്നെ അസഹ്യപ്പെടുത്തുന്നുവെന്നും അവൻ എഴുതുന്നു. മനുഷ്യന് അജ്ഞമായ വിധത്തിൽ അസാമാന്യ കഴിവ് പ്രകടിപ്പിക്കുന്ന നാല് ജീവികളെക്കുറിച്ചാണ് തുടർന്ന് നാം വായിക്കുന്നത്. വേനൽക്കാലത്തേക്ക് ആഹാരം കരുതി വയ്ക്കുന്ന ഉറുമ്പിൻ കൂട്ടം, കെൽപ്പില്ലാത്തതെങ്കിലും പാറകളിൽ പാർപ്പിടം നിർമ്മിക്കുന്ന കുഴിമുയൽ, നയിക്കാൻ ആരുമില്ലെങ്കിലും അണിയണിയായി നീങ്ങുന്ന വെട്ടുക്കിളികൾ, ചെറുതെങ്കിലും രാജകൊട്ടാരങ്ങളിൽ പോലും കയറിപ്പറ്റുന്ന പല്ലി, തങ്ങളെത്തന്നെ ക്രമപ്പെടുത്താനും നിയന്ത്രിക്കാനും അവയ്ക്കു ലഭിച്ച കഴിവാണ് ഇവിടെ ഗ്രന്ഥകാരൻ എടുത്തുകാണിക്കുന്നത്. സംഖ്യാധിഷ്ഠിതമായ ചൊല്ലുകളുടെ അവസാനത്തെ ഭാഗം ഗംഭീരവും പ്രൗഢവുമായ നടപ്പിലൂടെ അധികാരഭാവം പ്രകടമാക്കുന്ന നാല് ജീവനുകളെക്കുറിച്ചാണ്. അവയിൽ കരുത്തേറിയതും ഒന്നിനെയും കൂസാത്തതുമായ സിംഹത്തെക്കുറിച്ച് കൂടുതലായി വിവരിക്കുന്ന ആഗൂർ ഈ സവിശേഷതകൾ പൂവൻകോഴി, മുട്ടാട്, സൈന്യങ്ങളെ നയിക്കുന്ന രാജാവ് എന്നിവർക്കും ബാധകമാക്കി മനസ്സിലാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പാലുകടഞ്ഞാൽ വെണ്ണയും മൂക്കിനിടിച്ചാൽ ചോരയും കോപം ഇളക്കിവിട്ടാൽ കലഹവുമായിരിക്കും പുറത്തുവരികയെന്ന വാക്കുകളിലൂടെ ഒരുവനിൽ നിന്ന് പുറത്തുവരിക അവന്റെ ഉള്ളിലുള്ളവയാണെന്ന ഉദ്ബോധനം മുന്നോട്ടു വയ്ക്കുന്ന ആഗൂർ തങ്ങളെത്തന്നെ നിയന്ത്രിക്കാനുള്ള ആഹ്വാനം നൽകിക്കൊണ്ടാണ് തന്റെ ഉദ്ബോധനം അവസാനിപ്പിക്കുന്നത്. ഭോഷത്തം കാട്ടുകയോ തിന്മയ്ക്ക് കളമൊരുക്കുകയോ ചെയ്യാനുള്ള പ്രവണതയാണ് നിന്നിലുള്ളതെങ്കിൽ നീ നിശബ്ദത പാലിക്കുക. ഉപസംഹാരം. അറിവു തേടുന്നവർക്കും ജ്ഞാനം അന്വേഷിക്കുന്നവർക്കുമായി സോളമൻ സുഭാഷിത പുസ്തകങ്ങളിലൂടെ മുന്നോട്ടു വയ്ക്കുന്ന ഉദ്ബോധനത്തിന്റെ ശൈലിയിലുള്ള ആഗൂറിന്റെ സൂക്തങ്ങൾ ഉൾക്കൊള്ളുന്ന 30-ാം അധ്യായത്തെക്കുറിച്ചുള്ള ഈ വിചിന്തനം ചുരുക്കുമ്പോൾ, ഈ പ്രകൃതിയും അതിലെ ജീവജാലങ്ങളും നമുക്കു ചുറ്റുമുള്ള മനുഷ്യരും തങ്ങളുടെ അസ്തിത്വം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും വിളിച്ചോതുന്ന ദൈവത്തിന്റെ നിഗൂഢമായ പദ്ധതികളും മാർഗങ്ങളും മനസ്സിലാക്കാനും അവയിൽ നിന്ന് പ്രചോദനമുൾക്കൊണ്ട് വിവേകപൂർവം ജീവിക്കാനും നമുക്കും പരിശ്രമിക്കാം. മാനുഷികമായ കഴിവുകളും നേട്ടങ്ങളും എന്നതിനേക്കാൾ ദൈവികദാനമായ ജ്ഞാനം സ്വന്തമാക്കി നമ്മുടെ അറിവുകളിലും ശക്തിയിലുമെന്നതിനേക്കാൾ ഈ പ്രപഞ്ചത്തിന്റെയും അതിലെ സകല ചരാചരങ്ങളുടെയും സൃഷ്ടിക്കു പിന്നിലെ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചു ജീവിക്കാം. മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും നമുക്കു ചുറ്റുമുള്ള മനുഷ്യർക്കും നന്മ മാത്രം ചെയ്തുകൊണ്ട് എളിമയിൽ വ്യാപരിക്കുകയും എല്ലാത്തരം തിന്മയിലും ഭോഷത്വത്തിലും ദുഷ്ടതയിലും നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യാം. വത്തിക്കാൻ മലയാളം വാർത്താവിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 30-ാം അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മൊൺസിഞ്ഞോർ ജോജി വടകര.

സിസ്റ്റർ സോണിയ കേച്ചാക്കോ ഡി സി എഴുതി, ഫാദർ സിൻഡോ ചിറമൽ സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം സിനോവ് രാജ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. വത്തിക്കാൻ സേവനം പാപ്പായോടൊപ്പം ചേർന്ന് സഭാസമൂഹ രൂപീകരണം എന്ന ലക്ഷ്യത്തിനുവേണ്ടിയാണ് പാപ്പ പരിശുദ്ധ സിംഹാസനത്തിന്റെ വിവിധ കാര്യാലയങ്ങളിൽ സേവനം ചെയ്യുന്ന അൽമായ വനിതാ അസോസിയേഷൻ പ്രതിനിധികൾക്ക് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ കൂടിക്കാഴ്ച അനുവദിച്ചു. പാപ്പായുടെ ഇടയ ദൗത്യത്തിൽ പങ്കാളികളാകുന്ന ജീവനക്കാർക്ക് പാപ്പ പ്രത്യേകം നന്ദിയർപ്പിച്ചു. നിർമ്മിത ബുദ്ധിയുൾപ്പെടെയുള്ള പുതിയ സാങ്കേതിക വികസനങ്ങൾ തൊഴിൽ രംഗത്ത് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യ കേന്ദ്രീകൃതത്വവും തൊഴിലിന്റെ അലംഘനീയമായ മഹത്വവും കാത്തുസൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. തൊഴിൽ എന്നത് കേവലം ഒരു ഉപകരണമല്ലെന്നും മറിച്ച് അത് ജീവിതത്തിന് മഹത്വം നൽകുന്നതും വ്യക്തിഗത സമഗ്രതയ്ക്കും സമൂഹത്തിന്റെ പുരോഗതിക്കും കുടുംബങ്ങളുടെ സംരക്ഷണത്തിനും സഹായിക്കുന്ന ഒന്നാണെന്നും കൂട്ടിച്ചേർത്തു. സമൂഹത്തിന്റെ പുരോഗതിക്കും പൊതുനന്മ കെട്ടിപ്പടുക്കുന്നതിനും തങ്ങൾക്കു ലഭിച്ച കഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകത്തെ മെച്ചപ്പെടുത്തുകയും മനോഹരമാക്കുകയും ചെയ്യുവാനുള്ള അവസരമാണ് തൊഴിലെന്നതും പാപ്പ എടുത്തു പറഞ്ഞു. വത്തിക്കാനിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ഒരേ ദൗത്യത്തിൽ പങ്കുചേരുന്ന ഒരു സഭാ കൂട്ടായ്മയാണെന്ന് അടിവരയിട്ട പാപ്പ ജോലിയിലെ വിശ്വസ്തത, അധ്വാനം, പ്രൊഫഷണലിസം എന്നിവയിലൂടെ എല്ലാവരും തുല്യമഹത്വത്തോടെ ഒരേ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചു. മാനവിക സ്നേഹത്തിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സ്നേഹത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് പാപ്പ. ആഴമേറിയതും ആത്മത്യാഗപരവും നിലനിൽക്കുന്നതുമായ സ്നേഹം യാദൃശ്ചികമല്ലെന്നും മറിച്ച് നാം സ്നേഹത്തിനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ അടയാളമാണെന്നും എടുത്തു പറഞ്ഞുകൊണ്ട് യുകാറ്റ് ഫൗണ്ടേഷൻ ഒക്ടോബർ മാസം 6-ാം തീയതി പുറത്തിറക്കുന്ന യുകാറ്റ് ലവ് ഫോർ എവർ എന്ന പുതിയ ഗ്രന്ഥത്തിന് ലിയോ 14-ാമൻ പാപ്പ അവതാരിക രചിച്ചു. അങ്ങിൽ വിശ്രമിക്കുന്നതുവരെ ഞങ്ങളുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമായിരിക്കും എന്ന വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് നാം ദൈവത്തോട് ഐക്യപ്പെടുമ്പോൾ നമ്മുടെ ആത്മാക്കളിലേക്ക് യഥാർത്ഥത്തിൽ പകരുന്ന ദിവ്യ സ്നേഹത്തിനായുള്ള അഭിവാഞ്ജിയെയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നതെന്ന് പാപ്പ ചൂണ്ടിക്കാണിച്ചു. മനുഷ്യസ്നേഹത്തിൽ സന്നിഹിതനാകുവാനും അതിനെ രൂപാന്തരപ്പെടുത്തുവാനും ദൈവത്തിനു സാധിക്കുമെന്നും സേവനത്തിലും ആത്മദാനത്തിലും ക്ഷമയിലും സ്നേഹിക്കുവാനുള്ള കഴിവ് ദൈവം നമുക്ക് നൽകുന്നുവെന്നും പാപ്പ എടുത്തു പറഞ്ഞു. മനുഷ്യസ്നേഹത്തിന്റെ എല്ലാ രൂപങ്ങളിലും ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സ്നേഹത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ടെന്ന് അടിവരയിട്ട പാപ്പ അത് വെറും ക്ഷണികമായ ഹ്രസ്വമായി ജ്വലിക്കുന്ന വികാരമല്ലെന്നും മറിച്ച് ആഴത്തിലുള്ള പ്രതിബദ്ധതയും തീരുമാനങ്ങളും ജീവിതയാത്രയിലെ ഉടമ്പടിയുമൊക്കെ ഉറപ്പിക്കുന്ന എന്നേക്കും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെന്നും ചൂണ്ടിക്കാണിച്ചു. ഗാസ ഇടവക വികാരിക്ക് ലിയോ 14-ാമൻ പാപ്പ സന്ദേശമയച്ചു. ഒക്ടോബർ 3-ാം തീയതി ശനിയാഴ്ച പുലർച്ചെ ഗാസയിലെ ആൾതാമസമുള്ള കെട്ടിടത്തിന് നേരെ നടത്തിയ ബോംബാക്രമണത്തിൽ 5 സാധാരണക്കാർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കുകളേൽക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ടവരിൽ ഗാസയിലെ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട മൈസ ഖാദർ ഇബ്രാഹിം, അബുദാവൂദ്, മകൾ മേരി ഹാഫെസ് മിഷേൽ നജാർ എന്നിവരും ഉൾപ്പെടുന്നു. ഇതേ തുടർന്ന് ലിയോ 14-ാമൻ പാപ്പ ഗസയിലെ ഹോളി ഫാമിലി ഇടവക വികാരിയായ ഫാദർ ഗബ്രിയൽ റൊമനെല്ലിക്ക് വാട്സാപ്പിൽ സന്ദേശമയച്ചു. ഡിജിറ്റൽ ലോകത്ത് കുട്ടികളുടെയും കൌമാരക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കണം പൊന്തിഫിക്കൽ കമ്മീഷൻ. സഭയിലുടനീളം കുട്ടികളുടെ സംരക്ഷണ ഘടനകൾ ശക്തിപ്പെടുത്തുന്നതിനും അതിക്രമങ്ങൾക്ക് ഇരകളാകുന്നവരെ ഉൾക്കൊള്ളുന്നതിനും ഉത്തരവാദിത്വം ഉറപ്പാക്കുന്നതിനുമുള്ള ഭാവി പദ്ധതികൾക്ക് രൂപം നൽകിക്കൊണ്ട് പ്രായപൂർത്തിയാകാത്തവരുടെ സംരക്ഷണത്തിനായുള്ള പൊന്തിഫിക്കൽ കമ്മീഷന്റെ പ്ലീനറി അസംബ്ലി റോമിൽ സമാപിച്ചു. സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 2 വരെ നടന്ന 5 ദിവസത്തെ സമ്മേളനത്തിൽ പ്രാദേശിക സഭകളുടെ സംരക്ഷണ നയങ്ങളെക്കുറിച്ചുള്ള 3-ാം വാർഷിക റിപ്പോർട്ടും 2027 പ്രസിദ്ധീകരിക്കുവാനിരിക്കുന്ന 4-ാം വാർഷിക റിപ്പോർട്ടിനായുള്ള പ്രവർത്തനരേഖയും കമ്മീഷൻ പരിശോധിക്കുകയും അംഗീകാരം നൽകുകയും ചെയ്തു. അതിക്രമങ്ങൾക്ക് ഇരകളായവരുടെ സജീവ പങ്കാളിത്തം ഇത്തരം നയരൂപീകരണങ്ങളിൽ അത്യന്താപേക്ഷിതമാണെന്ന് സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവ വഴി കുട്ടികൾ നേരിടുന്ന ചൂഷണങ്ങളും വെല്ലുവിളികളും തടയുന്നതിന് കമ്മീഷൻ പ്രത്യേക ഊന്നൽ നൽകി. എൽ നീഞ്ഞോ പ്രതിഭാസം ലക്ഷക്കണക്കിന് കുട്ടികളുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കും, യുനിസെഫ് സംഘടന. 2026-27 വർഷങ്ങളിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ശക്തമായ എൽ നീനോ പ്രതിഭാസം മൂലം ലോകമെമ്പാടുമുള്ള 100-ലധികം രാജ്യങ്ങളിലെ 34.7 കോടിയിലധികം കുട്ടികൾ രൂക്ഷമായ കാലാവസ്ഥാ വ്യതിയാന ഭീഷണിയിലാണെന്ന് യുനിസെഫ് സംഘടന മുന്നറിയിപ്പ് നൽകി. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി.

സുഭാഷിതങ്ങളുടെ പുസ്തകം 30-ാം അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. 31 അധ്യായങ്ങളുള്ള സുഭാഷിതഗ്രന്ഥമെന്ന അതുല്യശേഖരത്തിലെ 30-ാം അധ്യായം മാനുഷികമായ അറിവുകളുടെ പരിമിതികളും ജ്ഞാനവും മനുഷ്യരുമായുള്ള ബന്ധവും ജ്ഞാനം സ്വന്തമാക്കുന്നത് മനുഷ്യനെ എത്രമാത്രം ഉന്നതനാക്കുന്നുവെന്ന ചിന്തയും ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ഈ ഗ്രന്ഥത്തിന്റെ 5-ാം ഭാഗമായി വിശേഷിപ്പിക്കപ്പെടുന്ന മാസായിലെ യാക്കേയുടെ മകനായ ആഗൂറിന്റെ സൂക്തങ്ങൾ ഉൾക്കൊള്ളുന്ന 30-ാം അധ്യായം സോളമന്റെ സുഭാഷിത ചിന്തകളോട് പിന്നീട് ചേർക്കപ്പെട്ടതാകാമെന്ന് കരുതപ്പെടുന്നു. വിശുദ്ധഗ്രന്ഥത്തിലെ ജോബ്, സങ്കീർത്തനങ്ങൾ, സഭാപ്രസംഗകൻ, ഉത്തമഗീതം തുടങ്ങിയ പുസ്തകങ്ങളിലെ ജ്ഞാനസാഹിത്യം ജ്ഞാനവും അറിവും മനുഷ്യ

ും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. 30-ാം അധ്യായത്തിന്റെ ആദ്യ 6 വാക്യങ്ങൾ ചേരുന്ന ഭാഗം മനുഷ്യന്റെ അജ്ഞതയും ദൗർബല്യവും ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവും തമ്മിലുള്ള വൈരുദ്ധ്യം പ്രകടമാക്കുന്ന ഒന്നാണ്. താൻ മൂഢനാണെന്നും മനുഷ്യന്റെ ബുദ്ധിശക്തി തനിക്കില്ലെന്നും താൻ ജ്ഞാനം അഭ്യസിച്ചിട്ടില്ലെന്നും പരിശുദ്ധനെക്കുറിച്ചുള്ള അറിവ് തനിക്കില്ലെന്നും പ്രസ്താവിക്കുന്നതിലൂടെ ദൈവം പ്രസാദിച്ചവർക്ക് അവിടുന്ന് ജ്ഞാനം നൽകുന്നുവെന്ന സത്യത്തിന് പരോക്ഷമായി ഊന്നൽ നൽകുകയാണ് ആഗൂർ. ദൈവത്തിന്റെ ശക്തിയും അവനു മുന്നിൽ മനുഷ്യന്റെ നിസാരതയും വ്യക്തമാക്കുന്നവയാണ് 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യരൂപത്തിലുള്ള ഈ ഭാഗത്ത് സ്വർഗത്തിലേക്കു കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും കാറ്റിനെയും സമുദ്രത്തെയും നിയന്ത്രിക്കുന്നതും ഭൂമിയുടെ അതിരുകൾ ഉറപ്പിച്ചതും ദൈവമാണെന്ന് ഏറ്റുപറയുന്ന ആഗൂർ തന്നിൽ അഭയം പ്രാപിക്കുന്നവർക്ക് അവിടുന്ന് കവചമാണെന്ന് പ്രസ്താവിക്കുന്നു. ദൈവത്തിന്റേതല്ലാത്ത വാക്കുകൾ അവന്റേതെന്ന രീതിയിൽ അവതരിപ്പിക്കരുതെന്നും അംഗീകരിക്കരുതെന്നുമുള്ള ഉദ്ബോധനം 6-ാം വാക്യത്തിൽ അവൻ പറഞ്ഞുവയ്ക്കുന്നുണ്ട്. ദൈവത്തിലുള്ള ആശ്രയവും തിന്മയിൽ ജീവിക്കുന്ന മനുഷ്യരും. ഈ അധ്യായത്തിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ആഗൂറിന് ദൈവത്തിലുള്ള ആശ്രയബോധവും മരണം വരെ അവനോടുള്ള സത്യസന്ധതയിലും വിശ്വസ്തതയിലും ജീവിക്കാനുള്ള ആഗ്രഹവും വ്യക്തമാക്കുന്നവയാണ്. അമിതമായ സമ്പത്തും തീവ്രമായ ദാരിദ്ര്യവും മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുകയോ അവനെതിരായ പാപത്തിലേക്കു നയിക്കുകയോ ചെയ്തേക്കാമെന്ന ചിന്ത പങ്കുവയ്ക്കുന്ന ആഗൂർ ആവശ്യമായവ മാത്രം തനിക്കു നൽകണമേയെന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നു. അറിവില്ലാത്ത മനുഷ്യരെയും യുവജനങ്ങളെയും മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും സ്ഥാനത്തു നിന്നുകൊണ്ട് ഉപദേശിക്കുകയും ശരിയായ മാർഗം കാണിച്ചുകൊടുക്കുകയും ചെയ്യുന്ന സുഭാഷിത ഗ്രന്ഥത്തിന്റെ തനതുശൈലിയിൽ നാം ഒഴിവാക്കേണ്ട തെറ്റുകളെക്കുറിച്ച് തുടർന്നുള്ള വാക്യങ്ങളിൽ ആഗൂർ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ഒരുവന്റെ ഭൃത്യനെക്കുറിച്ച്, പാവപ്പെട്ട ഒരു മനുഷ്യനെക്കുറിച്ച് അപവാദം പറയുന്നത് സ്വന്തം ജീവിതത്തിലേക്ക് ശാപം വരുത്തിവെക്കാൻ കാരണമാകുമെന്ന് ഓർമ്മിപ്പിക്കുന്ന അവൻ പിതാവിനെ ശപിക്കുന്ന, മാതാവിന് നന്മ നേരാത്ത, മാലിന്യം കഴുകിക്കളയാതെ നിർദോഷികളെന്ന വിധത്തിൽ ജീവിക്കുന്ന അഹങ്കാരികളും ദരിദ്രരോടും അഗതികളോടും അക്രമം പ്രവർത്തിക്കുന്നവരുമായ മനുഷ്യരിലെ തിന്മയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പിതാവിനോടും മാതാവിനോടും അഹന്തയോടെ പെരുമാറുന്നവന്റെ കണ്ണ് മലങ്കാക്കകൾ കൊത്തിപ്പറിക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തന്റെ കുറ്റങ്ങൾക്ക് തെളിവുകളില്ലാത്തതിനാൽ അവയെ നിസ്സാരമെന്ന വിധത്തിൽ കരുതുന്ന വ്യഭിചാരിണിയായ സ്ത്രീയുടെ മനോഭാവത്തെയും ആഗൂർ പരാമർശിക്കുന്നുണ്ട്. സംഖ്യാധിഷ്ഠിതമായ ചൊല്ലുകളിലൂടെയുള്ള ഉദ്ബോധനങ്ങൾ. ഈ അധ്യായത്തിന്റെ 2-ാം പകുതിയിൽ സംഖ്യാധിഷ്ഠിതമായ ചൊല്ലുകളുടെ ഒരു പരമ്പരയാണ് നാം കാണുന്നത്. 2, 3, 3, 4 എന്നിങ്ങനെയുള്ള ഈ കാവ്യസങ്കേതം വിശുദ്ധ ഗ്രന്ഥത്തിന് പുറത്തും കാണപ്പെടുന്ന ഒന്നാണ്. ഇതിൽ 1-ാമത്തേത് ഒരിക്കലും തൃപ്തിയടയാത്ത മനസ്സുകളെക്കുറിച്ചാണ്. രക്തം കുടിക്കുന്ന കന്നട്ടയെപ്പോലെ തരിക എന്ന് മുറവിളി കൂട്ടുന്നു എന്ന പ്രയോഗത്തോടെ ആഗൂർ 4 കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. ഇരകളെ വിഴുങ്ങുന്ന പാതാളം, സന്താനങ്ങളെ കൊതിക്കുന്ന വന്ധ്യമായ ഉദരം, വെള്ളം കൊതിക്കുന്ന വരണ്ട ഭൂമി, ഒരിക്കലും മതിവരാത്ത അഗ്നി എന്നിവയാണവ. മാനുഷികമായ ചിന്തയിൽ നിഗൂഢമായ 3 കാര്യങ്ങളാണ് തുടർന്ന് ആഗൂർ എഴുതുന്നത്. കടുകന്റെയും സർപ്പത്തിന്റെയും കപ്പലിന്റെയും പാതകൾ. ഇവയ്ക്കു പുറമെ തനിക്കു മനസ്സിലാകാത്ത 4-ാമതൊരു കാര്യം കന്യകയോടുള്ള യുവാവിന്റെ പെരുമാറ്റവും അവൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇവയ്ക്കൊക്കെ പിന്നിൽ നിഗൂഢമായ ഒരു മാർഗമാണുള്ളത്. സമൂഹത്തിലും ജീവിതത്തിലും അസ്വസ്ഥതയുണർത്തുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ആഗൂർ തുടർന്നു പറയുക. അന്യായമായ രീതിയിലും വേണ്ടത്ര അറിവില്ലാതെയും രാജാവായി ഉയരുന്ന അടിമ, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന സമൃദ്ധമായി വയറുനിറച്ച ഭോഷൻ, സ്നേഹിക്കപ്പെടാത്ത എന്നാൽ പ്രതീക്ഷയ്ക്കു വിരുദ്ധമായി ഭർത്താവിനെ ലഭിക്കുന്ന ഒരു സ്ത്രീ, യജമാനത്തിയുടെ സ്ഥാനം അന്യായമായ രീതിയിൽ അപഹരിച്ച ദാസിയെക്കുറിച്ചുള്ള ചിന്ത തന്നെ അസഹ്യപ്പെടുത്തുന്നുവെന്നും അവൻ എഴുതുന്നു. മനുഷ്യന് അജ്ഞമായ വിധത്തിൽ അസാമാന്യ കഴിവ് പ്രകടിപ്പിക്കുന്ന 4 ജീവികളെക്കുറിച്ചാണ് തുടർന്ന് നാം വായിക്കുന്നത്.

കാലത്തേക്ക് ആഹാരം കരുതി വയ്ക്കുന്ന ഉറുമ്പിൻ കൂട്ടം, കെൽപ്പില്ലാത്തതെങ്കിലും പാറകളിൽ പാർപ്പിടം നിർമ്മിക്കുന്ന കുഴിമുയൽ, നയിക്കാൻ ആരുമില്ലെങ്കിലും അണിയണിയായി നീങ്ങുന്ന വെട്ടുക്കിളികൾ, ചെറുതെങ്കിലും രാജകൊട്ടാരങ്ങളിൽ പോലും കയറിപ്പറ്റുന്ന പല്ലി, തങ്ങളെത്തന്നെ ക്രമപ്പെടുത്താനും നിയന്ത്രിക്കാനും അവയ്ക്കു ലഭിച്ച കഴിവാണ് ഇവിടെ ഗ്രന്ഥകാരൻ എടുത്തുകാണിക്കുന്നത്. സംഖ്യാധിഷ്ഠിതമായ ചൊല്ലുകളുടെ അവസാനത്തെ ഭാഗം ഗംഭീരവും പ്രൗഢവുമായ നടപ്പിലൂടെ അധികാരഭാവം പ്രകടമാക്കുന്ന നാല് ജീവനുകളെക്കുറിച്ചാണ്. അവയിൽ കരുത്തേറിയതും ഒന്നിനെയും കൂസാത്തതുമായ സിംഹത്തെക്കുറിച്ച് കൂടുതലായി വിവരിക്കുന്ന ആഗൂർ ഈ സവിശേഷതകൾ പൂവൻകോഴി, മുട്ടാട്, സൈന്യങ്ങളെ നയിക്കുന്ന രാജാവ് എന്നിവർക്കും ബാധകമാക്കി മനസ്സിലാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പാലുകടഞ്ഞാൽ വെണ്ണയും മൂക്കിനിടിച്ചാൽ ചോരയും കോപം ഇളക്കിവിട്ടാൽ കലഹവുമായിരിക്കും പുറത്തുവരികയെന്ന വാക്കുകളിലൂടെ ഒരുവനിൽ നിന്ന് പുറത്തുവരിക അവന്റെ ഉള്ളിലുള്ളവയാണെന്ന ഉദ്ബോധനം മുന്നോട്ടുവയ്ക്കുന്ന ആഗൂർ തങ്ങളെത്തന്നെ നിയന്ത്രിക്കാനുള്ള ആഹ്വാനം നൽകിക്കൊണ്ടാണ് തന്റെ ഉദ്ബോധനം അവസാനിപ്പിക്കുന്നത്. ഭോഷത്വം കാട്ടുകയോ തിന്മയ്ക്ക് കളമൊരുക്കുകയോ ചെയ്യാനുള്ള പ്രവണതയാണ് നിന്നിലുള്ളതെങ്കിൽ നീ നിശബ്ദത പാലിക്കുക. ഉപസംഹാരം. അറിവു തേടുന്നവർക്കും ജ്ഞാനം അന്വേഷിക്കുന്നവർക്കുമായി സോളമൻ സുഭാഷിത പുസ്തകങ്ങളിലൂടെ മുന്നോട്ടു വയ്ക്കുന്ന ഉദ്ബോധനത്തിന്റെ ശൈലിയിലുള്ള ആഗൂറിന്റെ സൂക്തങ്ങൾ ഉൾക്കൊള്ളുന്ന 30-ാം അധ്യായത്തെക്കുറിച്ചുള്ള ഈ വിചിന്തനം ചുരുക്കുമ്പോൾ, ഈ പ്രകൃതിയും അതിലെ ജീവജാലങ്ങളും നമുക്കു ചുറ്റുമുള്ള മനുഷ്യരും തങ്ങളുടെ അസ്തിത്വം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും വിളിച്ചോതുന്ന ദൈവത്തിന്റെ നിഗൂഢമായ പദ്ധതികളും മാർഗങ്ങളും മനസ്സിലാക്കാനും അവയിൽ നിന്ന് പ്രചോദനമുൾക്കൊണ്ട് വിവേകപൂർവം ജീവിക്കാനും നമുക്കും പരിശ്രമിക്കാം. മാനുഷികമായ കഴിവുകളും നേട്ടങ്ങളും എന്നതിനേക്കാൾ ദൈവികദാനമായ ജ്ഞാനം സ്വന്തമാക്കി നമ്മുടെ അറിവുകളിലും ശക്തിയിലുമെന്നതിനേക്കാൾ ഈ പ്രപഞ്ചത്തിന്റെയും അതിലെ സകല ചരാചരങ്ങളുടെയും സൃഷ്ടിക്കു പിന്നിലെ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചു ജീവിക്കാം. മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും നമുക്കു ചുറ്റുമുള്ള മനുഷ്യർക്കും നന്മ മാത്രം ചെയ്തുകൊണ്ട് എളിമയിൽ വ്യാപരിക്കുകയും എല്ലാത്തരം തിന്മയിലും ഭോഷത്വത്തിലും ദുഷ്ടതയിലും നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യാം. വത്തിക്കാൻ മലയാളം വാർത്താവിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 30-ാം അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മൊൺസിഞ്ഞോർ ജോജി വടകര.

സിസ്റ്റർ സോണിയ കേച്ചാക്കോ ഡി സി എഴുതി, ഫാദർ സിൻഡോ ചിറമേൽ സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം സിനോവ് രാജ്.